അവൻ ഭഗമഹരായ ഭോത്മനീത് കോട് അപരാധു അമൃത നാം ജപ്പേ മിൽ സാധു പാർ പത്രോ മോ മിട്ടനായി ജാക്കോ രാഖോ ആപ് ഗുസായി പാത്സാഹോ ഛത്ര ശ്രേഷോ നാനക ദൂസർ അവർ